0: വരാൻ മുറച്ചില്ല, ശീഘ്രം അനുഗ്രഹിച്ചില്ല. ഉദ്ദേശിച്ചാലും അഗ്നി
1: മിസാലിക്കൽ കിതാബ്
0: ഫി ഉദാവു ഫി ഉദാഹു വസ്സവ ഫി ഖദാബ വൽ ജവാബ് മിൻ റബ്ബിനാ സിൽ ഖദമി ശരീബിനെ സയ്യിദിന മുഹമ്മദ് മീ മൊയ് ഉവസിഫ മിൻ കുല്ലി ദാ ലിമൻ അലൈ തമദ وعلى باو تريدا سأزرد والندم وكل شخص العدا في ولم يتهيدا بتوبة الآخرة